0: പ്രിയം.
1: ഓപ്പൺ ഗ്രൗണ്ട്സ്.
2: ബെസ്റ്റ് പാർട്ട് ഓഫ് കോളേജ് ലൈഫ്.
3: ഇറ്റ്സ് ലേർണിംഗ്,
1: ഗ്രോത്ത്,
4: ഫ്രണ്ട്സ്, മെമ്മറീസ്,
1: ഓപ്പർച്യൂണിറ്റീസ്.
2: ദാറ്റ്സ് ഗ്രേറ്റ്. ബിഫോർ വി കൺക്ലൂഡ്, ഡിസ്ക്രൈബ് മിറ്റ്സ് ഇൻ വൺ വേർഡ്.
3: ഓപ്പർച്യൂണിറ്റി,
1: ഇന്നോവേഷൻ,
4: ഫ്രണ്ട്ഷിപ്പ്, എക്സലൻസ്,
1: ഗ്രോത്ത്,
2: ട്രാൻസ്ഫോർമേഷൻ. താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ് എസ് ടുഡേ ഓൺ മിറ്റ്സ് കമ്മ്യൂണിറ്റി 90.8. We hope our listeners enjoy this friendly conversation about life at MITS deemed to be university. Thank you for listening. See you again.
5: MITS 90.8 Community Radio. Vintune undandi. Vignanam, vinodam, samaja vikasam kosam.